നേരം 3:32 സിഎംആർ നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. തുണ്ട് പെരുമ്പാക്കത്തിലേ ഇപ്പോൾ വെപ്പനിലയും 10 സെൽസിയസാക ഇരിക്കുന്നത്. വാനം തെളിവാക കാണപ്പെടുന്നത്. കാറ്റ് മേൽക്കെത്തി നോക്കി മണിക്ക് 12 km വേഗത്തിൽ വീശിക്കൊണ്ടിരിക്കുന്നത്. അധികാരം ഇപ്പോഴത് ചിലയിടങ്ങളിൽ ലേസാണ് മടയിത്തുരളിക്കാൻ വായ്പകൾ 60% വരെ തെരുവിക്കപ്പെടുന്നതിൻ്റെ പകർപ്പുള്ളത്. വ്യാഴക്കിഴമയും 19 സെൽസിയസാകർക്കും സൂര്യയോട് ഇടൻമുകൾ കുട്ടമണിഞ്ഞ് കാണപ്പെടും. ഇരവപ്പുള്ളത് 7 സെൽസിയസാക കുറവണിന്ന് നാളെ വെള്ളിക്കിഴമയും സൂര്യയോടിയോട് 17 സെൽസിയസാകർക്കും ഇരവപ്പുള്ളത് 8 സെൽസിയസാക കുറവണിന്ന് ശനിക്കിഴമയും 20 സെൽസിയസാകർക്കും സൂര്യയോട് ഇറേന്ദ്രക്കും ഇടയിൽ ആകാംഗ മുകൾക്കുട്ടം കാണപ്പെടും. ഇരവപ്പുള്ളത് 13 സെൽസിയസാക കുറവണിന്ന് ഞായറ്റുകിഴമയും 20 സെൽസിയസാകർക്കും മുകൾക്കുട്ടത്തോട് കാണപ്പെടുമെന്ന് ഇപ്പോഴത് വാനിലേ നിലയം തെരുവിത്തിരിക്കേണ്ടത്. ഒരിക്കും ഇത് പാടൽ ഉന്നികൃഷ്ണൻ സൊല്ലത്ത പാടുകൊണ്ട് പാടൽ നാൻ പേസ നിനപ്പതെല്ലാം തെളിപ്പടത്തിലിരുന്ന് ഒലിച്ചിരുന്നു.